0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി രഞ്ജനി, ശ്രീമതി ഗായത്രി എന്നിവർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ശ്രീ എച്ച് എൻ ഭാസ്കർ, മൃദംഗം ശ്രീ കെ അരുൺ പ്രകാശ്, ഖടം ശ്രീ ഗുരുപ്രസാദ്. ആദ്യം ചിത്തരഞ്ജനി രാഗത്തിൽ നാദ തനു അനിശം എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic classical vocal duet by Shrimati Ranjani and Shrimati Gayatri. They are accompanied on the violin by Shri H.N. Bhaskar, on the mridangam by Shri K. Arun Prakash, and on the ghatam by Shri Guru Prasad. They begin their Carnatic classical vocal duet with a composition of Saint Tyagaraja, Nada Tanu Anisham, in the rag Chittaranjani, set to Adithal.

0: അടുത്തതായി കേദാരം രാഗത്തിൽ പരമാനന്ദ നടന എന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
1: കണ്ടിന്യൂ ദ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ ഡ്യുവറ്റ്. ദേ വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, പരമാനന്ദ നടന. ഇൻ ദ രാഗ് കേദാരം സെറ്റ് ടു ആദിതാൾ.

0: അടുത്തതായി കാമവർദ്ധനി രാഗത്തിൽ ശിവ ശിവ എനറാധ എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: ലിസൺ ടു എ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, ശിവ ശിവ എനറാധ. ഇൻ ദ രാഗ് കാമവർദ്ധനി സെറ്റ് ടു ആദിതാൾ.

0: അവസാനമായി രാമസ്വാമി ശിവൻ രചിച്ച ആനന്ദ നടേശ എന്ന കീർത്തനം കേൾക്കാം. രാഗം ഹനുമത്തോടി, രൂപകതാളം
1: ശ്രീമതി രഞ്ജനി ആൻഡ് ശ്രീമതി ഗായത്രി. കൺക്ലൂഡ് യുവർ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ ഡ്യുവറ്റ് വിത്ത് എ കോമ്പോസിഷൻ ഓഫ് രാമസ്വാമി ശിവൻ, ആനന്ദ നടേശ. ഇൻ ദ രാഗ് ഹനുമത്തോടി സെറ്റ് ടു രൂപകതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി രഞ്ജനി, ശ്രീമതി ഗായത്രി എന്നിവർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ശ്രീ എച്ച് എൻ ഭാസ്കർ, മൃദംഗം ശ്രീ കെ അരുൺ പ്രകാശ്, ഖടം ശ്രീ ഗുരുപ്രസാദ്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം, രാഗം 24/7 DTH, ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ ഡ്യുവറ്റ് ബൈ ശ്രീമതി രഞ്ജനി ആൻഡ് ശ്രീമതി ഗായത്രി. അക്കംപനിങ് ആർട്ടിസ്റ്റ് വേർ ശ്രീ എച്ച് എൻ ഭാസ്കർ ഓൺ ദ വയലിൻ, ശ്രീ കെ അരുൺ പ്രകാശ് ഓൺ ദ മൃദംഗം, ആൻഡ് ശ്രീ ഗുരുപ്രസാദ് ഓൺ ദ ഘട്ടം.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ, മൃദംഗം ശ്രീ മാവേലിക്കര ആർ രാജേഷ്. ത്യാഗരാജസ്വാമികൾ രചിച്ച നിന്നെ ഭജന എന്ന കീർത്തനത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. നാട്ടരാഗം ആദിതാളം.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to a Carnatic vocal recital by Shri Perumbavoor G. Ravindranath. He's accompanied on the violin by Shri S. R. Mahadeva Sharma and on the mridangam by Shri Mavelikira R. Rajesh. He begins his vocal recital with a composition of Saint Thyagaraja, Ninne Bhajana. In the ragam, Natta, set to Aditalam.

0: നാട്ടരാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച നിന്നെ ഭജന എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം.
1: You were listening to the composition of Saint Thyagaraja, Ninne Bhajana. In the ragam Nata, set to Adithalam.
0: Ini Haimavathi ragathil Muthuswami Deshitha rajicha Madhurambika enna arambhikkunna keerthanam Roopakathalam.
1: Continuing his vocal recital, he will now present a composition of Muthuswami Deshitha, Madhurambika. In the ragam Haimavathi, set to Roopakathalam.

0: ഹൈമവതി രാഗത്തിൽ മധുരാംബിക എന്ന മുത്തുസ്വാമി ദീക്ഷിതർ കൃതിയാണ് കേട്ടത്. രൂപകതാളം.
1: യു വെർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ മധുരാംബിക എന്ന രാഗം ഹൈമവതി സെറ്റ് ടു രൂപകതാളം.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീത കച്ചേരി. വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ, മൃദംഗം ശ്രീ മാവേലിക്കര ആർ രാജേഷ്. അവസാനമായി നന്നുപാലിമ്പ എന്നാരംഭിക്കുന്ന ത്യാഗരാജസ്വാമികൾ കൃതി, രാഗം മോഹനം, ആദിതാളം.
1: ദിസ് ഇസ് രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ ശ്രീ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. He's accompanied on the violin by Shri S.R. Mahadevi Sharma and on the mridangam by Shri Mavelikira R. Rajesh. Shri Perumbavoor G. Ravindranath concludes his vocal recital with a composition of Saint Thyagaraja, Nannu Palimpa, Indiragam Mohanam, set to Adithalam.

0: മോഹനരാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച നന്നുപാലിമ്പ എന്ന കീർത്തനമാണ് കേട്ടത്. ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കമ്പോസിഷൻ ഓഫ് സെന്റ് ത്യാഗരാജ നന്നുപാലിമ്പ ഇൻ ദ രാഗം മോഹനം സെറ്റ് ടു ആദിതാളം.
0: ഇതുവരെ കേട്ടത് ശ്രീ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീത കച്ചേരി, വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ, മൃദംഗം ശ്രീ മാവേലിക്കര ആർ രാജേഷ്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ ശ്രീ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. Accompanying artist were Shri S.R. Mahadeva Sharma on the violin and Shri Mavelikira R. Rajesh on the mridangam. This program was contributed by
0: Akashavani
1: Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

ഇനി മരുഗേലര ത്യാഗരാജർ കീർത്തനൈ ജയന്തശ്രീ രാഗം ആദിതാളം. ലിസൺ നൗ ടു മരുഗേലര, സെയിന്റ് ത്യാഗരാജാസ് കോമ്പോസിഷൻ ഇൻ രാഗ് ജയന്തശ്രീ.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ വടശ്ശേരി സഹോദരന്മാരായ ടി സേതുമാധവൻ, ടി ശിവദാസൻ എന്നിവരുടെ നാഗസ്വര കച്ചേരി കേൾക്കാം. Now we bring you a Nagaswara recital by Vadashiri brothers, T. Sedumathavan and T. Shivadasan. Sabhapathikku Aaphogi Ragathil Gopalakrishna Bharathiyude Krithiyode Kacheri Aarambhikkunnu Roopakathalam. First item of this recital is in Raga Aaphogi, set to Roopakathala, composed by Gopalakrishna Bharathi. Sabhapathikku

ശിവശിവ പന്തുവരാളിരാഗം, ആദിതാളം ത്യാഗരാജകൃതി. നെക്സ്റ്റ് സിൻ പന്തുവരാളിരാഗ സെറ്റു ആദിതാള കമ്പോസ്ഡ്.

ഇരിക്കുന്നത്. യു ആർ ലിസണിംഗ് ടു എ നാഗസ്വര റിസൈറ്റൽ ബൈ വടശ്ശേരി ബ്രദേഴ്സ് ടി സേതുമാധവൻ ആൻഡ് ടി ശിവദാസൻ. മഹാദേവ ശിവ ശംഭോ രേവതിരാഗം ആദിതാളം തഞ്ചാവൂർ ശങ്കരയ്യർ കൃതി. ദേ കണ്ടിന്യൂസ് ദർ റിസൈറ്റൽ വിത്ത് മഹാദേവ ശിവ ശംഭോ ഇൻ രാഗ രേവതി സെറ്റ് ടു ആദിതാള കമ്പോസ്ഡ് ബൈ തഞ്ചാവൂർ ശങ്കരയ്യർ.

സിന്ധു ഭൈരവി രാഗത്തിൽ വിശ്വേശ്വര് എന്നാരംഭിക്കുന്ന സ്വാതി തിരുനാൾ ഭജൻ രൂപകതാളം. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് ഇൻ രാഗ സിന്ധു ഭൈരവി സെറ്റു രൂപകതാള സ്വാതി തിരുനാൾ ഭജൻ വിശ്വേശ്വര്.

ഇതുവരെ നിങ്ങൾ കേട്ടത് വടശ്ശേരി സഹോദരന്മാരായ ടി സേതുമാധവൻ, ടി ശിവദാസൻ എന്നിവരുടെ നാഗസ്വര കച്ചേരി. യു ആർ ലിസണിംഗ് ടു എ നാഗസ്വര റിസൈറ്റൽ ബൈ വടശ്ശേരി ബ്രദേഴ്സ് ടി സേതുമാധവൻ ആൻഡ് ടി ശിവദാസൻ. രാഗം ഡി ടി എച്ച് ചാനലിനുവേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was the contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.